0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ആർ വെങ്കിട്ടരാമൻ അവതരിപ്പിച്ച വീണക്കച്ചേരി കേൾക്കാം. മൃദംഗം ആർ വൈദ്യനാഥൻ. ആദ്യം സൗരാഷ്ട്രം രാഗത്തിൽ നിന്നു ജൂജി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic classical veena recital by R. Venkataraman. He is accompanied on the mridangam by R. Vaidhyanathan. He begins his veena recital with a composition of Pattanam Subramanya Iyer, Ninnu Jooji, in the rag Saurashtram, set to Adithal.

0: ഇനി കാനഡ രാഗത്തിൽ മാമവസദ എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവസദ. ഇൻ ദി രാഗ് കാനഡ സെറ്റ് ടു രൂപകതാൾ.

രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ വെങ്കട്ടരാമന്റെ വീണക്കച്ചേരി, ആർ വൈദ്യനാഥൻ മൃദംഗം. ഇനി കേദാരഗൗള രാഗത്തിൽ ജലജനാഭ എന്ന കൃതികൾക്ക് മിശ്രചാപ്പ് താളം മഹാരാജ

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആർ വെങ്കിട്ടരാമന്റെ വീണക്കച്ചേരി, ആർ വൈദ്യനാഥൻ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു ഇൻ എ റെസൈറ്റൽ ബൈ ആർ വെങ്കിട്ടരാമൻ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വാസ് ആർ വൈദ്യനാഥൻ ഓൺ ദ മൃദംഗം. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ പാറശാല ബി പൊന്നമ്മാൾ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, മാവേലിക്കര കെ വേലുക്കുട്ടി നായർ മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം. ആദ്യം നവരസ കന്നഡ രാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം, നാരായണസ്വാമി രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Parashala B. Ponnammal. She is accompanied on the violin by Avaneeswaram S. R. Venu. On the Mridangam by Mavelikkara K. Velukutti Nayar. And on the Ghatam by Udupi S. Sridhar. She begins her Carnatic Classical Music Concert with a Varnam of Narayana Swami in the rag Navarasa Kannada set to Adithal.

0: ഇനി ഗൗളരാഗത്തിൽ ത്യാഗരാജ പാലയാശുമാം എന്ന് കൃതി കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: കണ്ടിന്യൂയിങ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്, ഷീ വിൽ നൌ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജ പാലയാശുമാം. ഇൻ ദ രാഗ് ഗൗള സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി മുഖാരി രാഗത്തിൽ ശ്രീപദേ ശ്രീനാരായണ എന്ന കൃതികൾക്കാം മിശ്രചാപ്പ് താളം കെ എൻ ഗോപാലപിള്ള രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് കെ എൻ ഗോപാലപിള്ള, ശ്രീപദേ ശ്രീനാരായണ. ഇന്ദ്രാഗ് മുഖാരി സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാറശാല ബി പൊന്നമ്മാൾ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ആവണീശ്വരം SR വിനു വയലിൻ, മാവേലിക്കര കെ വേലുക്കുട്ടി നായർ മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം. ഇനി നാട്ടക്കുറിഞ്ചി രാഗത്തിൽ ജഗദീശ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: This is Ragam 24/7 DTH, anytime in the music. You are listening to Carnatic Classical Music Concert by Parashada B. Ponnammal. She is accompanied on the violin by Avaneeshwaram S.R. Vinu, on the Mridangam by Mavelikkara K. Velukutti Nayar, and on the Ghatam by Udupi S. Sridhar. Next is a composition of Maharaja Swadhi Thirunal, Jagadisha, in the rag Natakurunji, sets to Adita.

0: അവസാനമായി അഠാണരാഗത്തിൽ അംബുജം കൃഷ്ണ രചിച്ച ത്യാഗരാജസ്വാമി എന്ന കൃതി കേൾക്കാം. ആദിതാളം.
1: പാരശാല ബി പൊന്നമ്മാൾ കൺക്ലൂഡ്സ് ഹർ കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ കമ്പോസിഷൻ ഓഫ് അംബുജം കൃഷ്ണ ത്യാഗരാജസ്വാമി ഇൻ ദ രാഗ് അഠാണ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് പാറശാല ബി പൊന്നമ്മാൾ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, മാവേലിക്കര കെ വേലിക്കുട്ടി നായർ മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ പാറശാല ബി പൊന്നമ്മാൾ. Accompanying artists were Avaneeswaram S. R. Vinu on the violin, Maavelikkara K. Velikutti Nayar on the mridangam, and Udupi S. Sridhar on the ghatam. This program was brought to you by Akashvani Thiruvananthapuram for Ragam 24/7 DTH, Anytime Indian Music.

ഇനി മായമ്മ, ശ്യാമാശാസ്ത്രി സാഹിത്യം, ആഹിരി രാഗം, ആദിതാളം. ലിസൺ നൗ ടു മായമ്മ, കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി, ഇൻ രാഗ് ആഹിരി, സെറ്റ് ടു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ KG ജയന്റെ സംഗീത കച്ചേരി കേൾക്കാം. CS അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. Now we bring you a vocal recital by KG Jayan. He is accompanied by CS അനുരൂപ് on violin, വൈക്കം പ്രസാദ് on മൃദംഗം. ആദ്യം ഗാനസുധാരസ എന്നാരംഭിക്കുന്നു നാട്ടരാഗം ആദിതാളം, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ കൃതി. ഹി ബിഗിൻസ് ഹിസ് റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ ഇൻ ദ രാഗ നാട്ട സെറ്റു ആദിതാളം. ഗാനസുധാരസ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം. ശരണം തവചരണം, രാഗം പന്തുവരാളി, ആദിതാളം ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ കൃതി. He continues his recital with Sharanam Tavacharanam, composed by Dr. M. Balamuralikrishna in Raga Panduvarali, set to Adithalam.

അടുത്തത് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നാരംഭിക്കുന്ന ഇരയമ്മൻ തമ്പിയുടെ കൃതി. ശ്രീരാഗം ആദിതാളം. നെക്സ്റ്റ് ഈസ് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ ഇൻ രാഗ ശ്രീ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ഇരയമ്മൻ തമ്പി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.